0: तुम्ही ऐकून असात रेडिओ सारंग 107.8 FM रंगरंगाळजनी. आयच्याकून मी प्रसारा तुमका सुमेस्तान मोगाचं स्वागत.
1: ഞാന് ഭാസ്കർ റൈ കുക്കുവള്ളി പാതിരുന്നില്ലേ റേഡിയോ സാരംഗ് നമ്മ മാത്തരള മാധ്യമ എല്ലാ കേരളേ നിക്കലാ കേരളേ രംഗ രംഗ ബതു
2: റേഡിയോ സാരംഗ് ഈഗ ആപ്നല്ലൂ കൂടെ ലഭ്യ.

107.8 FM. ಇದೆ ರಂಗು ರಂಗು ಜೀವನ. ಮುಂದೆಂಟುಲ್ಲೂ ನಾನಿಂಗ್ಲು ಸೇಫ್ ಲಕ್ಕುತ್ತ. ശ്രോത്രവിന് ഇന്നത്തെ റംസാൻ സിൽസില കാര്യക്രമത്തിൽ വേറിടും ഹിരിയ സാഹിത്യ ലേഖക കവി പിന്നെ ചിന്തക്കായിട്ടുള്ള കെ പി അബ്ദുൽ ഖാദർ കുത്തിത്തൂർ അയാളുടെ നല്ലതൊരു ബുക്കിൽ നിന്നിട്ട് ജീവനത്തെ പ്രതിബിംബിച്ചോ മാനവീയത്തെ പിന്നെ സൗഹാർദ്ദത്തെ ഈ ഒരു എഴുത്തിന് കെ

ആയിട്ട് ജീവിതത്തിൽ ബന്ധ പ്രത്യൊരു സമസ്യരെ ആത്മവിവേചനങ്ങളിൽ പിന്നെ ധൈര്യത്തിൽ എതിർത്തിയപ്പ ഞങ്ങളോ ആത്മബലം വൃദ്ധിയാവും. നടക്കുന്ന ഇടം കാട്ടെ ദച്ചങ്ങ ഇടം കിടാറ ചെന്ന പോലെ നടത്തമേ ഞങ്ങളുടെ

വെറും സോമാരിയായിട്ട് നേരെ എടുക്കും. പിന്നെ അക്കേരിക്ക് നാ നിർച്ചുകാരി ആകണ്ടു പോയപ്പ അള്ളാഹുരെ ദൂരത് അത് കണ്ടിത്തമായിട്ടും സമല്ല. ഈ വിശാലമായ ദുനിയാവിലോ ഞങ്ങൾ അറിയാത്ത എത്രമാ വിഷയങ്ങൾ ഞങ്ങളെ മുന്നുള്ളുണ്ടോ? വേറെ ആളുടെ എതിരിലോ ഞങ്ങൾ തിരിഞ്ഞങ്ങൾ പോലെ കാട്ടുതലെ ഞങ്ങൾ അജ്ഞാന കണ്ടെത്തു പോകും. തിരിയാത്തതിരെ തിരിയുന്ന ചെല്ലോ ആ നല്ല നീയത്ത് ഞങ്ങൾ ജീവനത്തെ പടിരെ പത്യം പോകും. ഞങ്ങൾക്ക് സഹകാര ആവുള്ളൂ. ദ്വേഷ മത്സര ചെല്ലരുതേ ഞങ്ങൾ സമാജത്തെ പർത്തിടക്ക് സഹകരിച്ചെങ്കിൽ നേര് ചെല്ലരുത്, സ്വബുറു പണ്ടരുത്, പിരിസപ്പാട് കിർഫ സൗഹാർദ്ദത്തെ ചെല്ലരുത്. ഞങ്ങളെ സമാജത്തിൽ പിന്നെ സമുദായത്തിൽ പരസ്പര ഒട്ടുകു സേറും പോലെ ആക്കരുത്. സാമാജിക പിന്നെ ഭൗതികമായിട്ട് ഞങ്ങൾ തീരാ കീഴ്മട്ടത്തിൽ ഉള്ളോണ്ട് വിചാരിച്ചങ്ങ് ആ കീഴറിമരെ തൻ്റെ ജീവിതത്തു ചരിത്ര കൂട്ടത്തിലെ മുന്നോട് കീറിട്ടിയെടുക്കുന്നു. ഞങ്ങളിലെ ഉള്ളോ ആ നല്ല നീയത്തിൽ ഞങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടതിൽ ഞങ്ങൾ എപ്പോഴും പ്രയത്നം ആക്കിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഞങ്ങളിലുള്ള നല്ല വിവേചന ശക്തിരെ നല്ല തെരുള്ള ഉപയോഗിച്ചിട്ട് ജീവനത്തിൽ മുന്നോട്ട് വരകു തീരെത്തിരെ ശ്രമിക്കുന്നു. ജീവനത്തിൽ അമൂല്യമായ നേരത്തെ വ്യർത്ഥമായിട്ട് വെടുക്കാക്കാണ്ടെ കല സാഹിത്യ വിജ്ഞാന സമാജസേവ സമുദായ സേവ ചെണ്ടോ ആ നല്ല നല്ല ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിട്ട് നല്ലൊരു തെരുള്ളിൽ മുന്നോട്ട് പോകുന്നു. സുഖ ദുഃഖ ആശ നിരാശ നല്ല ബെടുക്ക് മദ്ര കയ്പ ചിരിക്ക ബുൾപ്പ് ചെണ്ടോ ഇതെല്ലാത്തരം ജീവനത്തിൽ സൈസ്യമുണ്ടോ?

0: നിഖിൽ കേനുന്ദുള്ളൊരു റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുള്ളു കാര്യക്രമകു നിഖിലക് മാത്രല മോക്കിതിഞ്ചി സൊൽമെല്ലു. ഇനിത്തെ ഈ കാര്യക്രമട് കെ വി ഷെട്ടി രചന മൽത്തിന സുരേഷ് ജോഡുകല്ലു അർണ നിർദ്ദേശനദ തുളുവെരെ ഉടലു ജോഡുകല്ലു മൊക്കുലു നടപ്പാതു കൊർപ്പിന നാടക ഗഗ്ഗര. ഇത്തെ ഗഗ്ഗര തുളു നാടകദ മൂജനയക്ക്
1: మళ్ళీ తడచినని ఎన్ననే తప్పు ఈ సంగతిని ఊడుబోదు పండేనండి ఖండిత నమ్మేది.
2: ఏ

മാത്രമല്ല വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്ന് ആണ് പുള്ളിയായി ബൊക്കനെ കോരികേലപ്പുണ്ണത് ഏരകളെ കൊത്തി ഞാനിക്കുള്ള സുന്ദരരെയും മന്ദാറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതി.